ചളിച്ചോറ അയ്യോ അമ്മയ്യ നിന്നതമ്മയ്യ വിട്ടു പോകും നന്നാനസുയ.